0: ഏതൊക്കെ അപ്രസ്ഥിതി ഓണത്തെറുവാൻ തിരക്കുറി
1: Tietie Vamanderwan, Tokyo Approach, Expectaris Yankee, Runway 16 Rest Approach, Clear VS1, Golf Arrival.
0: Ready Stop for Parliament,
1: Expectaris Yankee, Runway 1, Tietie Vamanderwan. Linea 203, Descend and
2: Maintain 6000. Descend and Maintain 6000, Linea 203.
1: Tietie 1101, Declare Direct Swamp, Maintain Flight Travel 150.
0: Direct Stop, Maintain Flight Travel 150, Tietie Vamanderwan.